സൗമ്യപാലകം നേത്രേ ജ്ഞാനമയ പാതു ശ്രുതിം പാതു ശശീസുതഃ ഘ്രാണം ഗന്ധധരഃ പാതു ഭുജൗ പുസ്തകഭൂഷിതഃ.

ശമനം സർവ ദുഃഖ നിവാരണം ആയുരാരോഗ്യ ശുഭദം പുത്ര പൗത്ര പ്രവർദ്ധനം യഃ പഠേത് കവചം ദിവ്യം.